ശ്രീകൗശല്യാനന്ദൻ ഭഗവാൻ കി, ശ്രീ ദശരഥ നന്ദൻ ഭഗവാൻ കി, ശ്രീ കൈകേയി നന്ദൻ ഭഗവാൻ കി, ശ്രീ സുമിത്രാനന്ദൻ ഭഗവാൻ കി, ശ്രീ ചാരോഭയ്യൻ കി, ശ്രീ ഹനുമാൻജി മഹാരാജ് കി, ശ്രീരാം ജന്മഭൂമി കി, ശ്രീകൃഷ്ണ ജന്മഭൂമി കി, ശ്രീ കാശി വിശ്വനാഥ് കി, ശ്രീ അയോധ്യധാം കി, ശ്രീ സരയോ മഹാരാണി കി, സദ്ഗുരു സ്വാമി ശ്രീ രാമാനന്ദാചാര്യ മഹാരാജ് കി, ഗോസ്വാമി ശ്രീ തുളസീദാസ് ജി മഹാരാജ് കി, സമസ്ത പൂർവാചാര്യോ കി, സർവസന്ത വൈഷ്ണവ ഭഗവാൻ കി, സത്യ സനാതന ധർമ്മ കി, ഗോ മാതാ കി, ഭാരത് മാതാ കി.